0: 아야 인구 딱 바이쇼니가 앞제 들리는 이야기는 겸비자 딱 들리는 제다구나 딘 바이쇼니 과게 인다이 다비기 네토 시키다고 바인 바이쇼니 겸내전 제야 아나니는 듣고 과게 인간의 렌지다인 곧곧 생각다누마 바타지베인디 아가지 타는 마이즈니 고통 고티제 간니 사타 타르게 모아자 라긴 렌디 쫑안 곧고 안음 간니사 아 미네 엔다바나 kama watu kama wako kanisa na mimi niko nje tutaenda ongeripke ongeripke yaga yamo nisuku isuku kwa yagere le toma hii ngetu magai mami aja hii murita inetap kanisa kwa sari ni unguitu kula lemite site kwa runo kako bata degeshe kina tamanoksu mgetap kote site lo ne babi yeti mbetu tabrani kwa mutu kasi kwa unu tono amejo kwa rakeruwa ira maramoja kabisa kutoma kwa nimbora endo in Mami tengah lekap lanjut pula. Maka wajah dengan Friday, mahu wakai nengulimi account nengungi. Aku kau cerita kepada orang tua kuno tano. So, kita nama cakap kita tunggu nengingku nih kau tanya niu. Kau amutin sogo ni direct di. Kau rasa kisaru sogo ni amut. Tapi ini kemite sogo ni nih kau meraisi. Ame cakap kita unen nambah tarani. Ame cakap kita unen nambah ngah. Unen kau kita unen yang baru unen kita kau status 74 aja nambah 7. Ame cakap kita unen nambah tetap kita kau sogo lu. Karena orang kau kita unen. Inge nilai nambah 7 ini kau nambah ya usindi. So, kan namgeu. Anam gaya buat nyoman aku setanda new status 74 ash number 7. Kaya kasih kita kama kali iyo ni nambah ya usin. Gisup ngalega bin serutek. So ame jadi lepas tunggu ni status 74 and number 7. 35,000 with bi mood coba raga. Akpo nasko bin dah tengyo. Gue itu agak beriat kaya kan. Ira tak kau buang guni raga. Inge ni Friday rani. Friday. Nama kata bye bye itu betul sektor. Angun kau mami tak kini gaya bye bye jen ikan gitu orang ni bye bye itu. Yani igil gaya bye bye itu. Yani mete bi sering tokot amu angkot seru tokot mua ego len amu ego si cenggo le mita gitar aya status 74 ash number 7 mami jin ago la batang kota kege ne ego le cep kondana na gale jige ayin gimua esa angka pionyo ame jager bi kengen kapeso ko jeng cep konde tengyo ago mami jin ege cen sa ibu ati le mite ngale ga bonas status 74 ash status 74 ash labat agoi duket na bangabe ko sene new status 74 ash labat agoi duket give me the duket number 7 give me duket number 7 amaun igira nguni to maro jango ta genge na ga go jum ko le ga chum na ngol le oti kai salij garibu imi ja le jin garibu labatu sogoni age ma jana ta age ni trapin ko Nen unakuja unaparikiwa na pesa. Status 74 ash number 7. Kwa bano. Iro Friday rani. Ame cha cheri na leji. Ni te rabi nike changi nyo. Rabi nike tae cha. Iro kaka tu maunguni. Agoni ngatutik. Ame cha agoni ngoni. Inyo maungatutik. Lagini arorutik. Arorun ko mie si guye. Si na ile. Lasima yoku ujita ni jonsi nike rabi ni. Kine tae na miso koni. Ko imuji nyorchi kaya kiti ni kialdo ang so koni. Kine tae no. Kungu mi nyuru nato ki muji nyuru chike bonas kine baeng no nebaso mugu mi rapini kyo ge sonya ni siling konom siling artam kwa gi lengku no jito ni unato ki kogo ingu ite sana ne ko special jijo ki gojin 10,000 ijo baate kairo tukte sumo ke muji nyuru tosi jilin lang kota genge magoi aya status 74 ash 20 number 7 gunis nyo number 7 gami agiri ni si nyoi samu gai gas tukte gamai dage labatu status 74 ash number 7 katau ne jita namite si meti atukul Touch FM, hello. Hello, Touch FM.
1: Hello.
0: Yes.
1: Ya mune Arab dere mune.
0: Acha meke kapisa labta inyi.
1: Yes, mo ti jenga lo buana. Mi wel ko jo ri ka mo tera bo don ba mes ka wedi.
0: Kapisa.
1: Kai net buana ko eli sha en ka mo te mune. Ata wedi yo Arab dere.
0: Oi.
1: Amma wet ri jenga ni ran ba de sin de na ri ni. Nemu awal ni ni.
0: Oi.
1: Nama lelaki ni kono kono kari tiri itu, amari tiri tu orang sini. Tu orang sini.
0: Woi,
1: tu itu kerana aku tu bawa orang, tu bawa kuin, kerana aku nak nana nana ni.
0: Aiyah, kongoi.
1: Kau rendri jatuh, tu itu macam tu orang yang lelaki yang kamu cuci, nampak nana rasa.
0: Azan, azan lelaki jaga aku lelaki jadi nama jadi inti tu nalen kono kari mungu yes. Makar nanti itu pun dijawab. Kerja agak aku tu tuan tu kamu. Yang aku urga mukta anda ti lejen. Nampak tu agi tuun itu ungu juga lagu itu lejen. Kolle golis. ഞാൻ നീത്ത പൂജനത്തും വേണ്ടി കാണി സാർ കൂടുതൽ കോളേജ് സീൻ ബിജു പെൻറ്റി കണ്ണി സൈൻ ആണല്ലേ കല്യാൺ ഓ തോത്തുണ്ട് പറക ഇങ്ങോ കയറുവാണിഞ്ഞു നിമ്മനക്കോ പറക മഞ്ഞ നൻ കീ കൂടുതൽ കപ്പിസ നിമ്മങ്കൻ നെയ്കൂരെ എമില്ലി എമില്ലി അമ്മ ഫുങ്കുവാ ശിലിങ്കി എൽഫു മോജ ഉറപ്പാക്കിന് വായി മില്ലിയോ അങ്ങോട്ട് തോത്തോ മീഞ്ഞോറു ഇറബാക്കി സീഞ്ഞോറു കൊമ്മേറബാച്ച് മീഞ്ഞോറു റഞ്ജിത്ത് ആകെ നെഗിക്കൂരെ തോ മാസ്കി കാച്ചി എയ്റ്റ് ഹൺഡ്രഡ് ഡേയ്സി കൈകോന് ഫോർട്ടി സെവൻ ഇനി എങ്കൂ ഇമി കൊ മീ ആക്ക് ഫോർട്ടി സെവൻ ചെക്കു ഇത്തക്കിന്നി കെ കിട്ടിയോ ടെൻ തൗസൻഡ് മാമാ ഇറ ഡേയ്സി ഇമി കൊ മീ ഇമി കൊ മീ ഇറ sasangu ni kasende niu status 74h kimi te doket na bangabe number 7 ame changu na bi ko bwa ka pesa injong nda muga ko ka satana jenge bi ngut na ko jinya ke tukul silinga ta 35000 che bosi me ago yu a jenge inyi ne mi ta banda bri dunguni ne ye be it ka pesa ya ni kitu ne na ginda volume tukul ko gas ko kwe ro ago ye ka nyur baranda inyo sogoni കൊമാതി തെബി സി സിഞ്ഞി തൊക്കി ജി താകെ ജിറോ അഖില സരു സോകോ നിമി റബിനി കൊലോത് അമ്മു പറത്തേത് ഏകി പാർത്തുകൊള് സ്റ്റാറ്റസ് 74H നമ്പർ 7 അല്ല നാരോ കൊമ്മി തജി താകെ നഗാകൊഞ്ഞു പോയാൻ ജി നമ്മി ജി നഗാകൊഞ്ഞു സല്യാഞ്ഞെ അഞ്ഞോട്ടിനു ബിജു സ്റ്റാറ്റസ് 74H നമ്പർ 7 വാത്തോ മെക്കുജ സ്ലോ മോഷൻ അങ്ക വീക്കെൻഡ് ആണ് കേനാം കൊമ്മിയെ സസങ്കു നാകോ കൊബത്തി റബിനി ജു കിട്ടും മമ്മി ജി നെയ്വേ labatu status 74h number 7 yakinyoru logo yanda nisikobit ketesta kasarini ngwitukulu leimi
2: tos itemide ta pirate tram anan koi mache itau golse ta pirate tram company tap kentegra pirate tram company limited kugoni goni tisiet nenege aguba golse ta pirate tram kesu ek chikororan ino lit limited ngwin siriet negarara ne baruru tugug agli banet ne bachoknit ne mabota broga eg asina chichang aguba company tap kentegra yipchi tadudeta mesa tap ta jfm omitra bruce pet aktiman mele kentegra pirate tram company limited koyanat konjiti temig aguli bani en kasarta ne nyolu
0: Bas, alright, kasana niyo kaso. Nguni, kasana niyo, migo uni. Migo uni, nguni kagwa itka satanajenge bing mutu ya gajuni 35,000. To manyo rongo tia genge. So, gita nama genin giti yongwa ni kipendi kenyoru tienda naga lehi. Naga kasam, kekure nga kagwa utuwa gaineni. Kakasam, kapisako lehi, perurawe mungu ko nagarit. Ame jaginyo ko perurin mungu, inyoru 35,000. Ago inyoru ko keipka kwa uteta genge giti yongwa ni. Ame gir siling sasam jaku ko chang. Ame jikir 35,000 ko chang. കേകസ അമുകോ തിഗേർ സിലൻ സസം ജഗു ആക്വാനെ തി നാലേജിൻ കൊക്കോ മാത തൂനി ഗജ പറൈണ്ട കോ എക് സേതാ നിനെ കേതെ സബേങ്ങു നമ്മെ ജഗോ കേതെ തമിർ മിനെ തിലിൽ തമിർ മിനെ തിലിൽ കൊ നാങ്ങലാലുൻ കൊ ഉംബു കൊ ഉപോലെ ലഗിൻ നിങ്കു ന തമിർ മിനെ ആകൊൻ മി ജങ്കു ന സ കൊ കൊ യ അതിശനി കൊ ലജിനിൻ കൊ തി വെ കൊ ബെ തോ സരബേനു കൊ സസ അമേജി യേശ തമിർ മിനെ തോകെ ആഗെ ജെൽസി മെങ്കു ചോങ്ങൻ സ്റ്റാറ്റസ് 74 ആശ കിലോ നമ്പർ 7 കേകസ നൻ മൈഗസ് ചീന കാസ്കോഞ്ഞു ഓക്കോ മായകാസ് താവേക് സസ് ഞാകെ തിലകി നിങ്കുനി മാമജകൊങ്ങെത്തി അത്തമുത്തു മോജ സ്റ്റാറ്റസ് 74H നമ്പർ 7 കായകായ് അവൻ്റെ ഓകാച്ചിനി ബി കത്ത മൂത്ത് വാത്തോ അനേണ്ട കുപത്ത പേസ 35,000 കൊ ജഗൂ